റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: This is Ranjini Haridas and I have some exciting news for you if you are a student. St. Teresa's College, along with Mahatma Gandhi University and Leeds Beckett University, is presenting Kerala's first ever

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല,

അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, ജണ്ഡ വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, താരസ്ഥയ വരിശകൾ, കീഴ്സ്ഥയ വരിശകൾ, വക്രജണ്ഡ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ധാട്ടു വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധാട്ടു വരിശയിലെ 1, 2 കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ധാട്ടു വരിശകൾ 3 ആണ് എടുക്കുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്ന് ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് മാവേലിക്കര നിവാസിനിയായ ഏഞ്ചൽ, കങ്ങരപ്പടിയിലുള്ള അന്നാമറിൻ, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി എന്നിവരാണ്. കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും

ഇപ്പോൾ പാടിയത് ഒന്നാം കാലം. ഇനി ഇതിൻ്റെ ഇരട്ടി സ്പീഡിൽ സെക്കൻഡ് സ്പീഡ് പാടുന്ന വിധം ഒരു അടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. സ മ ഗ മ രി ഗ സ രി, ഇത്തരത്തിലാണ് രണ്ടാം കാലം പാടുന്നത്. നമുക്ക് ചേർന്ന് പാടാം.

ദിവസേന എന്നോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള വരിശകൾ നമുക്ക് പാടാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: മാസം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടു. നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ

സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ, ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: അമ്മ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു.

0: ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
1: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
0: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവിചന്ദന എസ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരായിരുന്നു നമ്മൾ ഭൂരിഭാഗവും. എന്നാൽ അതിനൊരു കൈത്താങ്ങായിട്ടാണ് ഇന്നത്തെ നമ്മുടെ അതിഥി കൂടെ ഉള്ളത്. ഹാപ്പിനെസ് ലൈഫ് കോച്ച് ആയ ദീപ ഗംഗാധരൻ മാം ആണ്. വെൽക്കം മാം.
1: താങ്ക് യു ദേവി. എന്റെ പേര് ദീപ ഗംഗാധരൻ. ഞാൻ ബാംഗ്ലൂരിലെ താമസം. ജനിച്ചത് ഇവിടെ കൊട്ടാരക്കരയിലാണ്. പക്ഷേ എൻ്റെ പഠിത്തം, കോളേജ്, സ്കൂൾ, ജീവിതം മൊത്തം ബാംഗ്ലൂരിലാണ്. പഠിത്തം കഴിഞ്ഞിട്ട് ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ 20 ഇയേഴ്സ് ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. അവിടെ ഓപ്പറേഷൻസും ക്വാളിറ്റി, HR, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. 20 ഇയേഴ്സിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി എന്താണ്, വാട്ട് നെക്സ്റ്റ്. ഇത് മടുത്തു എന്നല്ല, പക്ഷേ കുറേ ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ലേണിങ്സ് കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടേ, ഹൗ ഡു ഐ പ്രൊസീഡ് ഫോർവേഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ എൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോഴാണ് ലൈഫ് കോച്ചിങ്ങിലോട്ട് ഞാൻ തിരിഞ്ഞത്. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം തന്നെയാണ് എന്നെ അതിലോട്ട് നയിച്ചു കൊണ്ടുവന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ ബാക്കി എല്ലാവർക്കും ഒന്ന് അവയർനെസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ലൈഫ് കോച്ചിങ്ങിലോട്ട് വന്നത്. എന്താണ് ഈ ലൈഫ് കോച്ച്? അത് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും. ബിക്കോസ് ആരും അത് ഇത് കേട്ടിട്ടില്ല. എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് സുഹൃത്തായിട്ടും നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് ഓരോരുത്തരും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് കോച്ചായിട്ടുള്ളൊരു റോള് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് പൂർത്തീകരിക്കത്തില്ല. എല്ലാവർക്കും അവരുടെ ജീവിതമുണ്ട്. ദേ ഓൾ ആർ ബിസി. അപ്പം നമുക്കായിട്ട് ഒരു സമയം കണ്ടെത്തി നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരാളും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു റോളാണ്, നിങ്ങളുടെ സിമ്പിൾ ടേംസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ലൈഫ് കോച്ച്. സോ നമ്മൾ ജനിച്ച തൊട്ട് നമ്മളെ കൈപിടിച്ച് നമ്മളെ കൊണ്ട് നടക്കാൻ നമ്മുടെ പേരൻസ് ഉണ്ട്, പിന്നെ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ വരും. നമ്മുടെ മെയിൻ ലൈഫ് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സൊസൈറ്റി, ബാല്യകാലം തൊട്ടുള്ള കൗമാര പ്രായം വരെയുള്ള ആ ഒരു ട്രാൻസിഷൻ, പിന്നെ അതിനുശേഷം നമ്മൾ ജോലിക്ക് പോകുമ്പം ഒരു അഡൾട്ട് ലൈഫുള്ള ട്രാൻസിഷൻ, ഇതിനെല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പം നമ്മൾ ആരാണെന്നുള്ളതോ, നമ്മുടെ ലൈക്സ് എന്താണ്, നമ്മുടെ ഡിസ്ലൈക്സ് എന്താണ്, പിന്നെ നമുക്കെന്താണ് ചെയ്യാൻ താല്പര്യം, ഇതൊക്കെ ഞങ്ങൾ അങ്ങ് കൂട്ടി കുഴഞ്ഞ് മിക്സായി നമുക്ക് നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റി മിസ്സായിട്ട് വരും. അച്ഛനും അമ്മയ്ക്ക് വേണ്ടുന്ന പോലെ നമ്മൾ ചിലപ്പം ജീവിക്കേണ്ടി വരും, ചിലപ്പം സ്പൗസിന് വേണ്ടി ജീവിക്കേണ്ടി വരും, പിന്നീട് മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. നമ്മളെപ്പോഴാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്? ഈ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ ചോദ്യം വന്നിട്ടുണ്ടോ? എന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ടൈം ഫോർ യു ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ചോദിക്കുക, ഈ ചോദ്യം എനിക്കിപ്പോൾ എന്തിനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ നിങ്ങളുടെ ലൈഫിൽ മിസ്സിങ് ആണ്. അതായത് പുറമേ നോക്കുമ്പം എല്ലാം ഉണ്ട്, ചിലപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കും, പിന്നെ ജോലി ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സംതൃപ്തി, സമാധാനം, സന്തോഷം ചിലപ്പം അത് 100% ഇല്ലായിരിക്കും. ആ ഒരു ഗ്യാപ്പാണ് നമ്മളെ ചില സമയത്ത് നമ്മുടെ മെൻ്റൽ ഹൈജീൻ, അതായത് മെൻ്റൽ വെൽബീയിങ് എന്നുള്ള ഒരു ഗ്യാപ്പിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ലൈഫ് കോച്ച് എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഇതിൻ്റെ ശരിക്കും ഉള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു GPS ആപ്പിനെ പോലെ ആയിരിക്കും ഇത്. നമുക്ക് വേണ്ടിയുള്ള പേഴ്സണലൈസ്ഡ് ആപ്പ് എന്ന് വെച്ച് പറയാം. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ, ഇപ്പോൾ കൊച്ചി ടു മൂന്നാർ, നമുക്കറിയാം ഓക്കെ ഇത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്, അതിൽ നമുക്ക് ഏതാണ് വേണ്ടത്, നമ്മുടെ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, അവിടെ ബ്ലോക്ക് ഉണ്ടോ, ആ മോഡ് എടുത്തേക്കുന്നതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതിന് ക്ലാരിറ്റി, ക്ലിയറൻസ് ഒക്കെ തരുന്ന പോലെയുള്ള ഒരു ഉദാഹരണം വെച്ച് വേണമെങ്കിൽ ഞാൻ അത് പറയാം. സോ നമ്മുടെ ജീവിതം ഒരു യാത്രയല്ലേ, നമ്മൾ ജനിച്ചപ്പോഴിന്ന് ലാസ്റ്റ് വരെ ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പം, സോ ഈ ലൈഫ് കോച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയായിട്ട് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഗോൾസിനൊരു എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കി തരുക, ക്ലാരിറ്റി കൊണ്ടുവരിക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു നട്ഷെല്ലിൽ പറയാമെന്നുള്ളത്. അതിന് ഇൻഡെപ്ത് കുറേ ഉണ്ട്, പക്ഷേ ഇതാണ് ഒരു നട്ഷെല്ലിൽ പറയാൻ പറ്റുന്നത്. ലൈഫ് കോച്ചിങ്ങിൽ കുറേ ഡിവിഷൻസ് ഉണ്ട്. കരിയർ ലൈഫ് കോച്ച്, ബിസിനസ് കോച്ചിങ്,

വെൽബീയിങ് കോച്ച്, ഹെൽത്ത് കോച്ച് അങ്ങനെയൊക്കെ. സോ വെൽബീയിങ്ങിന്റെ പാർട്ടായിട്ടാണ് ഈ ഹാപ്പിനെസ് കോച്ചിങ് എന്നുള്ള ഈ സബ് ഡിവിഷൻ വരുന്നത്. എന്റെ ജീവിതത്തിൽ ഓർ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഹാപ്പിനെസ് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അപ്പോൾ എനിക്ക് അതിനായിട്ട് കണക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എന്നിലൂടെ എല്ലാവർക്കും ആ ഹാപ്പിനെസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മിഷനിലാണ്. എൻ്റെ ലൈഫ് മിഷൻ അതാണ്, ടു സ്പ്രെഡ് ഹാപ്പിനെസ്. ഈവൻ ഇഫ് ഒരാൾക്ക് എന്നിലൂടെ അവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് മൈ മിഷൻ, ഈവൻ വിത്ത് വൺ പേഴ്സൺ. നമ്മളിൽ മിക്ക ആൾക്കാരും സന്തോഷം തേടി പോകാറാണ് പതിവ്. അങ്ങനെ സന്തോഷം തേടി പോയി കിട്ടിയാലും അത് അധികം നാൾ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, എല്ലാവരും വിചാരിക്കും ഓ എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും, എനിക്ക് പാസ്സായാൽ സന്തോഷമാവും. അതായത് മുന്നോട്ടുള്ള ഒരു ആസ്പിറേഷൻ വെച്ചാണ് നമ്മൾ പോകുന്നത്. ആ ആസ്പിറേഷൻ നല്ലതാണ്, പക്ഷേ താൽക്കാലികമായി നമ്മുടെ പ്രസന്റിലുള്ള സന്തോഷം കുറേ പേർ അത് മിസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മൾ ഈ താൽക്കാലികം ഞാൻ പറഞ്ഞ ഈ പ്രൊമോഷൻ ആവട്ടെ, അല്ലെങ്കിൽ ജോലി ആവട്ടെ, കല്യാണം ആവട്ടെ, കുട്ടികളാവട്ടെ, ഇതെല്ലാം എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ആണ്, നിങ്ങളുടെ കൺട്രോളിൽ അധികം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കും ഒരു ഇച്ചിരി കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ടിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല മിക്കവാറും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇവിടെ ഫ്ലഡ്സ് വന്നു, അത് നമ്മുടെ കൺട്രോളിലല്ല തൽക്കാലം. പക്ഷെ ആ ഫ്ലഡ്സ് വന്നപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അതാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. സോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് പുറമേ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മളത് ഉള്ളിൽ തന്നെ നോക്കി കണ്ടെത്തി അതിലായിട്ട് ലയിച്ചു പോകുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സക്സസ് റേറ്റ് എന്നുള്ള ഒരു ഇത് പറയുന്നത്. എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ, ടു ബി സക്സസ്ഫുൾ വിൽ നോട്ട് ഗിവ് യു ഹാപ്പിനെസ്, യു ആർ ബീയിങ് ഹാപ്പി ഇസ് ദ സക്സസ് ഇൻ ലൈഫ്. സോ ഇതാണ് എൻ്റെ ഒരു ഒരു മോട്ടോ ഓർ ഒരു പോളിസി എന്ന് പറയുന്നത്, വിച്ച് ഐ ടോക്ക് ടു വിത്ത് മൈ ക്ലയൻസ് ഓൾസോ. അങ്ങനെ വെച്ച് നോക്കുമ്പം, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രഷർ കുറയുന്നുണ്ട്. ലൈക്ക് ഓൾദോ 8 to 5 ജോബ്, 9 to 5 ജോബ്സ് ഉള്ള ആൾക്കാർക്ക് സമയം മാത്രം 9 to 5 മാത്രമേ ഉള്ളൂ. വിൽ ഹാവ് എക്സ്ട്രാ അവേഴ്സ്, വിൽ ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ്. സോ നമ്മുടെ സന്തോഷങ്ങൾ മാറ്റി വെക്കാറാണ് പതിവ്. സോ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് എൻജോയ് ദ മൊമെന്റ് റൈറ്റ് നൗ. അതായത് ഇപ്പം ഞാൻ ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ ഇവിടെ ഉണ്ട്. സോ ഞാൻ നിങ്ങളുടെ കൂടെ ഇത് സംസാരിക്കുന്നതാണ് എന്റെ സന്തോഷം, ഇപ്പോഴത്തെ സന്തോഷം. പിന്നെ നാളെ ഇത് എന്താണ് ആവുന്നതെന്നുള്ളത് നമ്മൾ ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. അതായത് നാളേക്ക് വേണ്ടി കരുതി വെക്കുക, പക്ഷെ നാളേക്ക് വേണ്ടി ജീവിക്കരുത്, നമ്മൾ ഇന്ന് ജീവിക്കണം. ഈച്ച് പേഴ്സൺ ഹാസ് ദർ ഓൺ വേർഷൻ ഓഫ് ഹാപ്പിനെസ്. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോർമുല. എൻ്റെ കോച്ചിങ് ഫിലോസഫി ഇസ് ബി ബ്യൂട്ടിഫുൾ. അതായത് ബി യു, ആൻഡ് ബിക്കോസ് യു ആർ ബ്യൂട്ടിഫുൾ ബൈ യുവർ സെൽഫ്. നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആളാണ്, ഹു ഹാസ് ഓൾ ദി ഇൻഫർമേഷൻ, ഓൾ ദി സ്ട്രെങ്ത് വിത്തിൻ യു ടു ഓവർകം എനിത്തിങ് ദാറ്റ് ഇസ് ദെയർ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നേരുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉത്തരവുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങളത് മനസ്സിലാക്കിയാൽ അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കരുത്ത്, ഇല്ലെങ്കിൽ ഒരു ആയുധം. എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നത് മെയിൻ ആയിട്ട് അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ടാണ് അവർ വന്നത്. പക്ഷേ നിങ്ങൾ സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം അതിൻ്റെ റൂട്ട് കോസ് വേറെയാണ്. സോ നമ്മൾ പുറമേ കാണുന്നതായിരിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ഡ്രോബാക്ക് ഓർ ഇഷ്യൂ. അതോടെ നമ്മൾ ക്ലയൻറ്റിന് കൂടെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഇത് ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. നമ്മളിപ്പോൾ ഓണിയൻസ് പീൽ ചെയ്യത്തില്ലേ, സോ ഓരോ പീലും ഇങ്ങനെ എടുക്കുമ്പം നമ്മൾ ഓരോ ലെയറാണ് ഇങ്ങനെ തുറന്ന് തുറന്ന് വരുന്നത്. അവർക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ സംസാരത്തിലൂടെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ആ റൂട്ട് കോസ് മനസ്സിലാവുമ്പോഴാണ് അവർക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി, ഒരു വിശ്വാസം, കോൺഫിഡൻസ് എല്ലാം ഉണ്ടാവുന്നത്. ഇതൊക്കെ സംഭവങ്ങൾ എല്ലായിടത്തും ഉള്ളതാണ്, പക്ഷേ വെൻ യു ഹാവ് എ ലൈഫ് കോച്ച് വിത്ത് യു, ദേ വിൽ ഹെൽപ്പ് യു. അതായത് നിങ്ങളെ അതിലോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും അവരുടെ മെയിൻ ഉദ്ദേശം. ഇപ്പം ഞാനൊരു 5 വർഷം തൊട്ട് ലൈഫ് കോച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഈ 5 വർഷത്തെ ക്ലയൻസിൻ്റെ ഇൻട്രാക്ഷൻസും പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് ദർ ആർ എ ഫ്യൂ ഫാക്ടേഴ്സ്, അതായത് 1-2 പ്രധാന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുകയാണ്. ഇതിൽ മെയിനായിട്ട് മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഇതിൻ്റെ പ്രധാന ഒരു കാര്യം. നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ്
ചിന്താഗതി മാറ്റുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ

നിങ്ങൾ വ്യത്യസ്തമായിട്ട് വരും. നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വേറെ നല്ല അനുഭവങ്ങളും വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മുടെ മനസ്ഥിതി എന്തായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫുൾ ഡേ മിക്കവാറും പോകുന്നത്. നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഓർ നെഗറ്റീവ് തിങ്കിങ്ങിലാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മൊത്തം എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് നേരെ തിരിച്ച് നിങ്ങളത് പോസിറ്റീവായിട്ട് എടുത്താൽ, അതായത് ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ദൈവത്തിനോട് നന്ദി പറയുക, ഞാൻ ഈ സൺറൈസ് കണ്ടു, എന്ത് നല്ല ഭംഗിയുള്ള സൺറൈസ് ആണ്, അതൊന്ന് കണ്ടിട്ട് ദൈവത്തിനോട് താങ്ക് യു പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ടുഡേ ഐ എം ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ഡേ, ഇന്നത്തെ എൻ്റെ ദിവസം നല്ല ദിവസമായിരിക്കും എന്ന് പറഞ്ഞുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോയാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളിൽ വരുമ്പം ഇറ്റ് വിൽ ബി പോസിറ്റീവ്. സോ നമ്മൾ സംസാരിക്കുമ്പം ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഇത് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര ഹെവി വേർഡ്സ് ആണെന്നൊക്കെ, പക്ഷേ ഇത് സിമ്പിളാണ്. നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു അപ്രോച്ച് വെച്ച് മുന്നോട്ട് പോയാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇറ്റ് ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. ആസ് സിമ്പിൾ ആസ് യു നോ യു ബ്രീതിങ്, വി ഡോണ്ട് തിങ്ക് മച്ച്. ശ്വസിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ, ഇൻഹെയിൽ എക്സെയിൽ, പക്ഷെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 21 days എങ്കിലും മിനിമം നിങ്ങളൊരു കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ട് ഇതിനെപ്പറ്റി ചെയ്താൽ ദെൻ ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. സോ എനിങ് നമ്മൾ പറയത്തില്ലേ 21 days ഇസ് എ മെയിൻ തിങ് ടു ബിൽഡ് എ ഹാബിറ്റ്. സോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഇഫ് യു ഡു ദിസ് വേക്കപ്പ് വിത്ത് എ ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്, ടോക്ക് ടു യുവർ സെൽഫ് ഇൻ എ പോസിറ്റീവ് വേ ആൻഡ് തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ ആൻഡ് എവറിഥിങ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കി അൺകൺട്രോളബിൾ തിങ്സ് യെസ് അത് ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ബാക്കി നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നേ ആ ഒരു കൺട്രോൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഇനിയൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ അബ്സർവ് ചെയ്തത് എന്ന് വെച്ചാൽ കമ്പാരിസൺ. കമ്പാരിസൺ ആക്ച്വലി കിൽസ് ഹാപ്പിനെസ്. അതായത് നമ്മുടെ സന്തോഷം നമ്മൾ വേറെ ഒരാളുടെ സന്തോഷത്തിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് വി ഫീൽ മോർ സാഡ്. ഇറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്. വി ലുക്ക് അറ്റ് അതേഴ്സ്, വി ഗെറ്റ് ഇൻസ്പയർഡ് ബൈ അതേഴ്സ്. പക്ഷേ അത് ഇൻസ്പിറേഷൻ നല്ലതാണ്. വേറെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത് നമുക്ക് ഇറ്റ് വിൽ ഹാം ദാൻ ഗിവിങ് അസ് മോട്ടിവേഷൻ ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്. അതായത് ഇപ്പോൾ എൻ്റെ സമ്പാദ്യത്തിനും ഓർ എൻ്റെ സർക്കംസ്റ്റാൻസസിനും ദിസ് ഇസ് ദ ബെസ്റ്റ്, എൻ്റെ ബെസ്റ്റാണ് ഈ ലൈഫ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മളെക്കായി മുകളിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഓ അവരുടെ കയ്യിൽ ഇതുണ്ട് എൻ്റെ കയ്യിൽ ഇതില്ല എന്നുള്ള ആ ഒരു കമ്പാരിസൺ വരുമ്പം നമ്മുടെ ഉള്ള സന്തോഷവും പോകും. ഓൾദോ വി മൈറ്റ് ഹാവ്, ഇഫ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എവിടുന്ന് ഒരു സ്ഥലത്ത് നമുക്ക് പോകണം, അത് നമുക്ക് വണ്ടി വേണം. ഓക്കെ, ഇന്ന വണ്ടി ഉണ്ടായിട്ടേ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പോവാതിരുന്നാൽ നമ്മുടെ യാത്ര നടക്കത്തില്ല, നമുക്ക് അതിന് കിട്ടുന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ ആ നഷ്ടപ്പെടുത്തുന്ന ദിവസങ്ങളും നിമിഷങ്ങളും അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓൺ ചിയർ ലീഡർ ആയിരിക്കണം. ചിയർ ലീഡർ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം, നമ്മളോട് സംസാരിക്കണം. ഈ നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പോസിറ്റീവ് വാക്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് ഉള്ള ചിന്താഗതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് സാധിക്കുമോ, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി കളഞ്ഞിട്ട് യു ഹാവ് ടു ബി യുവർ ഓൺ ചിയർ ലീഡർ. നിങ്ങൾ ചോദിക്കും അത് എങ്ങനെയാ സാധിക്കുന്നതെന്ന്. അതിനൊരു സിമ്പിൾ ടിപ്പാണ്, എല്ലാ ചെറിയ ഒരു കാര്യത്തിനും നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ മനസ്സിലൊരു സാധനം ഇന്ന് ചെയ്യും എന്ന് പ്ലാൻ ചെയ്യുമ്പം അത് നിങ്ങൾ ചെയ്ത് തീർക്കുമ്പം അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ഒരു 5 രൂപയുടെ ചോക്ലേറ്റ് മേടിച്ച് നിങ്ങൾക്ക് തന്നെ കൊടുത്തോളൂ, ഹേ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഇത് നീ ചെയ്യുമെന്ന് പറഞ്ഞു, ഇത് നീ ചെയ്തു എന്നാ, ഇതിനുള്ള ഒരു നിനക്കുള്ള സമ്മാനം. സോ ഇത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോത്സാഹനമായിട്ട് വരും. സോ ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളായിട്ട്, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് നമ്മുടെ മൊത്തത്തിലുള്ള സന്തോഷമായിട്ട് ഇത് വരുന്നത്. ഇതുകൂടാതെ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല നമ്മളിപ്പം ജോലിയായിട്ട് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഉണ്ടാവും.
സോ അത് സാരമല്ല, അത് നമുക്ക്

ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ കാര്യം നമ്മൾ എങ്ങനാ ചെയ്യുന്നത്, അതിനുള്ള അപ്രോച്ച് നമ്മൾ മാറ്റിപ്പിടിച്ചാൽ നമുക്കതിൻ്റെ ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യണമല്ലോ എന്ന് വെച്ച് പറയുമ്പം അത് നമുക്കൊരു ഭാരമായിട്ട് തോന്നും. അതല്ലാതെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നുണ്ട്, ഇതിൽ നിന്നെനിക്ക് കുറേ പഠിക്കാനുണ്ടാവും, ഈ ഒരു കാര്യം ചെയ്യുമ്പം എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് ആ ജോലി ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സന്തോഷം കിട്ടും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അതൊരു പ്രചോദനമായിട്ട് പോകും. ഇനിയൊരു ടിപ്പ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ, പേടി വരുമോ, നമ്മൾ നേരിടാത്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുവാണെങ്കിൽ ആദ്യം ഒന്ന് പോസ് എടുക്കുക. അതായത് ദീർഘശ്വാസം എടുത്ത് ഒന്ന് സമാധാനത്തിൽ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. അതായത് നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് ആൻസൈറ്റി ലെവൽ കൂടും, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു സ്റ്റോപ്പായിട്ട് വരുന്നത് നിങ്ങളൊരു പോസ് എടുക്കുമ്പോഴാണ്. സോ പോസ് എടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് എന്ന് വായ് തുറന്ന് അത് ഒന്ന് വിട്ടാൽ ആർ ബോഡി, നെർവസ് സിസ്റ്റം, എവറിഥിങ് വിൽ ബിക്കം എ ലിറ്റിൽ ബിറ്റ് കാം. സോ ഇങ്ങനെ കാമായിട്ട് വന്നതിന് ശേഷം നമ്മൾ തിങ്ക് ചെയ്യുമ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ഗ്രേറ്റ് ഡീൽ. ഇനിയൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാ ദിവസങ്ങളിലുള്ള ഈ ഓട്ടത്തിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതായത് നമ്മളെല്ലാത്തിനും അലാം സെറ്റ് ചെയ്യും, ജിമ്മ് പോകാൻ അലാം സെറ്റ് ചെയ്യും, ഡോക്ടർ അപ്പോയിൻമെൻ്റ് അലാം സെറ്റ് ചെയ്യും. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്താൽ ആ സമയത്തിൽ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, അത് നിങ്ങളുടെ ഡേ സ്കെഡ്യൂളിനനുസരിച്ച് ആ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്. വെൻ ഐ സേ ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ് എന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്യുക. അതായത് അതൊക്കെ എന്ന് വെച്ചാൽ ചിലർക്ക് വരയ്ക്കുന്നതായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും. സോ നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്, നമ്മുടെ റൂട്ട്സ്, നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനൊന്നും ആലോചിക്കത്തില്ലായിരുന്നല്ലോ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്. ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ പോയിട്ട് ഒരു 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് നിങ്ങളുടെ ഡെയിലി സ്കെഡ്യൂളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഹാപ്പിനെസ് ആറെന്നോ ഹാപ്പിനെസ് മിനിറ്റ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് ഒരു അപ്പോയിൻമെന്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഗിവ് യുവർ സെൽഫ് എൻ അപ്പോയിൻമെന്റ്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ എന്ത് സന്തോഷം തരുമോ ആ കാര്യം ചെയ്താൽ നിങ്ങളുടെ ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി. നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തുവന്നതിന് ശേഷം മാത്രമുള്ള ഒരു സംഭവമല്ല. അല്ലാതെ എല്ലാം ഹാപ്പിനെസ് മാത്രമല്ല നമ്മുടെ ലൈഫിലെ ഒരു മോട്ടോ, ഓർ ഹാപ്പിനെസ് തന്നെയാണ് എല്ലാം എന്ന് വെച്ചിട്ടുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ, ഇത് എല്ലാം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ച് നമ്മൾ വിജയിക്കുന്നതായിരിക്കും ഒരു നമ്മുടെ ജീവിതത്തെ ഹാപ്പിനെസ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സും ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഈ റെസിലിയൻസ് എന്ന വാക്ക് പറയുമ്പം എനിക്ക് ഒരാളുടെ മുഖമാണ് എപ്പോഴും വരുന്നത്. അത് ആരുമല്ല, എൻ്റെ ഒരു 75-year-old ക്ലയൻ്റാണ്. അയാൾ ഒരു റിട്ടയർഡ് ഡോക്ടറാണ്. ഹി ഹാസ് നോബഡി അറ്റ് ദിസ് മൊമെൻറ്റ്, ആസ് ഇൻ ഹി ഡസൻ ഹാവ് കിഡ്സ്. ഭാര്യ മരിച്ചു, കോവിഡ് സമയത്താണ് ഭാര്യ മരിച്ചത്. സോ ആ സമയത്താണ് ഹി കെയിം ആൻഡ് കണക്റ്റഡ് വിത്ത് മീ. ഈ ഡോക്ടർ വന്നപ്പം പുള്ളി ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ വെച്ചാൽ ഭയങ്കര സാഡായിരുന്നു, എനിക്ക് ആരും ഇല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ഫീലിങ്ങിലായിരുന്നു ഉള്ളത്. ദാറ്റ് വാസ് ബാക്ക് ഇൻ 2020. ഇപ്പോൾ 2025 പുള്ളിക്കാരൻ എല്ലാ കാര്യവും തന്നെ ചെയ്യും, ആൻഡ് വിത്ത് എ ഹാപ്പി, വിത്ത് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. പുള്ളി ചെന്നൈയിലാണ് താമസം. അപ്പം ചെന്നൈയിൽ ഫ്ലഡ്സ് ഒക്കെ വന്നപ്പം പുള്ളിയുടെ താമസ സ്ഥലം ഫ്ലഡ്സിൽ അഫക്റ്റഡ് ആയി. അപ്പം അതിനു മുമ്പ് തന്നെ പുള്ളി പ്ലാൻ ചെയ്തിട്ട് വേറെ ഒരു ഹോം സ്റ്റേയിൽ പോയി നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്ത് ഫുഡ് സ്റ്റോക്ക്, മെഡിസിൻ സ്റ്റോക്ക് എല്ലാം എടുത്ത് വെച്ചിട്ട് ഹി പ്ലാൻഡ് ഹിസ് ദിസ് തിങ് ആൻഡ് നൗ ഹിസ് ലൈക്ക് ഹി സെലിബ്രേറ്റിംഗ് ദാറ്റ്. ഹി സെലിബ്രേറ്റ്സ് ദാറ്റ് ഹി വാസ് ഏബിൾ ടു ഓവർകം ദാറ്റ് തിങ് ബൈ ഹിംസെൽഫ്. വേറെ ആരുടെയും സഹായം ഇല്ലാതെ അത് ചെയ്തു എന്നുള്ള ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒരു അച്ചീവ്മെന്റ് ആണ്
പുള്ളിയുടെ ഇതില്

0: സോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ നേരിടുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഈ ഡോക്ടറിന്റെ ലൈഫ് എക്സ്പീരിയൻസ്. സോ അറ്റ് ദ ഏജ് ഓഫ് 70 ഹി ഡിസ്കവേർഡ് ലൈഫ് കോച്ചിങ്. അത് അവർക്ക് നല്ല സക്സസ് ആയിട്ട് തുടങ്ങി. ഇപ്പം ലാസ്റ്റ് 5 years ഹീസ് അസോസിയേറ്റഡ് വിത്ത് മീ. എന്നെ വന്ന് കണ്ട 70-year-old ഡോക്ടറും ഇപ്പോൾ ഉള്ള 75-year-old ഡോക്ടറിന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ അയാളെ എല്ലാ കാര്യവും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ ചെയ്തിട്ട് ജീവിതം ആസ്വദിക്കുകയാണ്. സോ ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരും ഉണ്ടായാലും നമ്മൾ പല സമയത്തും ഒറ്റപ്പെടാറുണ്ട്. സോ അങ്ങനത്തെ സാഹചര്യത്തിലും ലൈഫ് കോച്ച് നിങ്ങൾക്കൊരു പങ്കാളിയായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ജേർണി, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പങ്കാളിയായിട്ട് പോവും. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഗോൾസും നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അധികം ആർക്കും അറിയാത്ത ഒരു റിപ്പോർട്ടുണ്ട്, അതായത് ഇറ്റ്സ് കോൾഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. 146 കൺട്രീസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതിൽ കറൻറ്റ് 2025 ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. കഴിഞ്ഞ 4 വർഷത്തൊട്ട് അതിന് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഫ്രം 126th പൊസിഷൻ ഇറ്റ് ഇസ് നൗ അറ്റ് 118th പൊസിഷൻ. ഇതിൽ നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരാം. ഇതൊരു പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെ നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ നമ്മൾ ഇന്ത്യ ഒരു top 10 പൊസിഷൻ ഇൻ ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. അതെന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ട് യങ് അതായത് നമ്മളിപ്പോൾ സംസാരിച്ച, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ക്ലയൻസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ, എൻ്റെ സ്വന്തം എക്സാമ്പിൾ ആണെങ്കിൽ, ഐ റിയലൈസ്ഡ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് 35-40 years ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മുടെ പാതി ജീവിതം പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ തുടങ്ങിയാൽ, അതായത് പിള്ളേർ തൊട്ടേ ഇത് നമുക്ക് തുടങ്ങിയാൽ, അവരുടെ ജീവിതം ഹാപ്പിനെസ്സിനേക്കാളും ഉപരി എല്ലാം നേരിടാനുള്ള ഒരു കരുത്ത് അവർക്ക് കിട്ടും. ഒന്നുമില്ല, ചെറിയ സംഭവങ്ങളായിട്ട് മതി. ചെറിയ തൊട്ട് സ്കൂളിൽ ഒരു ഹാപ്പിനെസ് പീരീഡ് എന്നോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ആറെന്ന് തുടങ്ങിയിട്ട്, അവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കിപ്പോൾ ഈ ടോയ് ഉണ്ട്, ഓക്കെ ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നിട്ട് അത് വളർത്തിയെടുക്കാം. അതേപോലെ ബി യർ ഓൺ ചിയർ ലീഡർ എന്ന് ഞാൻ പറഞ്ഞ ഏർലിയർ തിങ് സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദം മോട്ടിവേറ്റ് എക്സാംസിന് പഠിക്കാനാവട്ടെ, സ്പോർട്സിന് പോകുന്ന സമയത്താവട്ടെ. സോ ഇതൊക്കെ അവർക്ക് അപ്പം തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റോപ്പിംഗ് കമ്പാരിസൺ വിത്ത് അതേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് അത് അവിടെ തന്നെ തുടങ്ങും. അപ്പം അവരിങ്ങനെ വേറെ പറ്റി കമ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മാർക്സോ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് അവിടെ തന്നെ നിർത്തിയിട്ട് ദേ വിൽ ലുക്ക് അറ്റ് ദെംസെൽസ് അവരുടെ അച്ചീവ്മെൻറ്റിനെ അവർ ആഘോഷിക്കാൻ തുടങ്ങും. അപ്പോൾ പിള്ളേർക്ക് അവരുടെ ജീവിതം എങ്ങനെ നേരിടണ്ടേ, ഈ ആക്സെപ്റ്റൻസും പോസിറ്റീവ്നെസ്സും പോസിറ്റീവ് അഫമേഷൻസും അവരുടെ കൺട്രോളിൽ എന്തൊക്കെയാണ്, അൺകൺട്രോളബിൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ അറിവ് കിട്ടുമ്പം ദേ വിൽ ഗ്രോ അപ്പ് ടു ബി എ ഹാപ്പി ഇൻഡിവിജ്വൽ. സോ ഒരു ഹാപ്പി ഇൻഡിവിജ്വൽ വിൽ ക്രിയേറ്റ് എ ഹാപ്പി ഫാമിലി, എ ഹാപ്പി സൊസൈറ്റി, ആൻഡ് ഓവറോൾ വി വിൽ ബി എ ഹാപ്പി നേഷൻ. അപ്പം നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മാറ്റാൻ സാധിക്കും.
1: നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷകരമായി നയിക്കാം എന്നതിനുള്ള അതിമനോഹരമായ ചിന്തകളാണ് ഹാപ്പിനെസ് ലൈഫ് കോച്ചായ ദീപ ഗംഗാധരൻ മാം ഇത്രയും നേരം നമ്മളുമായി പങ്കുവച്ചത്. അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒന്നുകൂടെ പറയാം: 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിലും കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ച്

0: ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്കാരം. നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ

ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേടിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേട്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേട്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു.

ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു.

ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ

സാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ 90%+ പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും
പുതിയ

വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ൽ വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്.

നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന്

എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു.

അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.

0: നമസ്കാരം. മാറുന്ന ലോകത്തിനോടൊപ്പം നമ്മുടെ ഭക്ഷണശീലങ്ങളും മാറുകയാണ്. പണ്ട് വിശപ്പടക്കാനായിരുന്നെങ്കിൽ ഇന്നത് ന്യൂട്രീഷൻ നോക്കിയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് ന്യൂട്രീഷൻ എന്ന സയൻസിനെ പറ്റിയും അതിലെ മാറുന്ന ട്രെൻഡ്സിനെ പറ്റിയുമാണ്. എൻ്റെ പേര് അല്ലമീൻ. നമ്മോടൊപ്പം ഉള്ളത്?
1: എൻ്റെ പേര് അഞ്ജന. ഞാനിവിടെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ന്യൂട്രീഷൻ ഫിസിയോതെറാപ്പിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്.
0: ആരാണ് ഒരു ഡയറ്റീഷ്യൻ?
1: ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ രോഗികളുടെ അടുത്ത് ഭക്ഷണ രീതികൾ, രോഗികളെന്നല്ല മൊത്തത്തിൽ ജനറൽ ആയിട്ട് ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണ രീതികളെ പറ്റി അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കാം.
0: ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്നും ഈ ടീച്ചിങ് ഏരിയയിലേക്ക് വരാനുള്ള ഘടകം എന്തായിരുന്നു മാമിൻ്റെ?
1: എനിക്ക് എപ്പോഴും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പം എനിക്ക് റിസർച്ച് ചെയ്യാൻ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ നമ്മളൊരു ടീച്ചിങ് ഫീൽഡും അതിൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ, ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ രോഗികളെ കണ്ടിട്ടാണ് നമ്മൾ ഡയറ്റും കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ അക്കാഡമിക്സിലേക്ക് വരുമ്പോഴത്തേനും നമ്മളൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നോളജ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോളജ് ഓറിയൻറ്റേഷൻ ആയിരിക്കും ഒരു ഫൗണ്ടേഷൻ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ക്ലിനിക്കൽ ഫീൽഡിൽ നിന്നും അക്കാഡമിക് ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം.
0: ഫുഡ് പ്ലേറ്റ് എങ്ങനെ ബാലൻസ് ചെയ്യേണ്ടത്?
1: നമ്മളൊരു പ്ലേറ്റിൻ്റെ 50% എപ്പോഴും ഹോൾ ഗ്രെയിൻസ് ആയിരിക്കണം. അത് തവിടോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ ആണ്, കാരണം ഫൈബർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ 50% എപ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്നതാണ് നല്ലത്. കാരണം അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കാലറീസ് നമുക്ക് മീറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫൈബറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മീറ്റ് ചെയ്യാനാണ് 50%. നമുക്കറിയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് എപ്പോഴും കാലറീസിനൊക്കെ കൂടുതൽ നമുക്ക് തരുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, അത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് കൂടുതൽ തരുന്നത്. ഇനി അതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ 25% എപ്പോഴും പ്രോട്ടീൻ സോഴ്സസ് ആയിരിക്കണം. ഇപ്പം പൾസസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മീറ്റോ അല്ലെങ്കിൽ ഫിഷസോ, അങ്ങനെ പ്രോട്ടീൻ ബേസ് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ബാക്കി വരുന്ന 25% എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം. അതായത് നമ്മുടെ അരി, ചെറുധാന്യങ്ങൾ, പൾസസ്, അതൊക്കെയാണ് ബാക്കി വരുന്ന 25%.

0: നമ്മള് ഒരു ഹെൽത്തി പ്ലേറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഫുഡ് പ്ലേറ്റ് നമ്മൾ ഇതുപോലെ ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഒരു മീൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ പ്ലേറ്റിൽ നിന്ന് നമുക്ക് കിട്ടും.
1: എൻ്റെ ജനറേഷനിൽ കൂടുതൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ഉള്ളു, അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സജഷൻ എന്താണ് മാമിന്റെ?
0: ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് എപ്പോഴും മീൽ ടൈമിങ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ മീൽ ടൈമിങ്ങും ഒരു സ്ലീപ്പ് സൈക്കിളും ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 17 അല്ലെങ്കിൽ 18 ഇയേഴ്സ് ഓൾഡർ ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങളിപ്പോൾ ഒരു അഡൽഹുഡിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു സമയമാണ്. സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഒരു സ്ലീപ്പ് സൈക്കിളും അതുപോലെ തന്നെ പ്രോപ്പർ മീൽ ടൈമിങ്ങും കീപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ മീൽസും കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബോഡി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സ്ലീപ്പും പ്രോപ്പർ മീൽ ടൈമിങ്സും, മീലും അതുപോലെ മീൽ ചൂസ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് മീൽ ആയിരിക്കണം. മാക്സിമം നാച്ചുറൽ ഫുഡ്സ് തന്നെ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം കൂടുതൽ കാണുന്ന എല്ലാവരും തന്നെ ഈ പറയുന്ന ഡയറ്റ് സപ്ലിമെന്റ്സ്, ഡയറ്റ് കോക്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സപ്ലിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഷേക്സ് അതൊക്കെയാണ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എക്സ്റ്റേണൽ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്, സപ്ലിമെന്റ്സ് എന്നാണ്. അതായത് നമ്മുടെ റെഗുലർ മീല് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മീല് അതിൻ്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിലോ നമുക്ക് റിക്വയർഡ് ഡയറ്ററി അലവൻസ് ഉണ്ട്. ഒരു ദിവസം ഒരാൾ ഇത്ര മീൽ അല്ലെങ്കിൽ ഇത്ര കാലറീസ് കൺസ്യൂം ചെയ്യണം എന്നൊരു മാൻഡേറ്ററി അലവൻസ് ഉണ്ട്. അപ്പം അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഈ പറയുന്ന സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. അതായത് ഇനിയും നെസസിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്. പക്ഷെ സപ്ലിമെന്റ് ചൂസ് ചെയ്യുമ്പം നിങ്ങൾ ഈ പറയുന്ന ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റിനോ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. കാരണം സപ്ലിമെന്റ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ബോഡിക്ക് ഒരു ഓവർലോഡ് തരുന്നതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ബോഡിനെ തന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് മാക്സിമം നാച്ചുറൽ ഫുഡ്സ് തന്നെ നിങ്ങളുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്രോട്ടീൻ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്ലിമെന്റ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ എപ്പോഴും നല്ല മീല് ബാലൻസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും.
1: ഞാൻ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിലും ഈ റീൽസിലൊക്കെ കാണാറുണ്ട് നമ്മുടെ ഈ ഇങ്ങനെ എണ്ണ ഇങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ എന്നെ കഴിച്ച് ഇങ്ങനെയൊക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതും കാണാറുണ്ട്. അപ്പൊ മാമിന് എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം?
0: ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റും ആണ്. അതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ, മീൻസ് നമ്മൾ എന്താ പറയാ, മാൽ പ്രാക്ടീസ് നമ്മൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോൾട്ട് ആൻഡ് മിത്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പല കാര്യങ്ങളും. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഭക്ഷണരീതി, ഇപ്പം ഞാൻ ഭക്ഷണരീതിയെ പറ്റി ചോദിച്ചുകൊണ്ട് പറയാണ്, ഭക്ഷണരീതികളെ പറ്റിയിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പം അയാൾ കാണുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാം. പക്ഷെ ആ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു അതിനെ പറ്റിയിട്ട് നോളജ് ഉള്ള ഒരു പ്രൊഫഷണൽ ആണോ എന്നുള്ളത് ആരും അവിടെ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മീൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയറ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചാർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ നോക്കേണ്ടത് ആ സംസാരിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അയാൾ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും സോഷ്യൽ മീഡിയ കാണിച്ചു തരുന്ന കാര്യങ്ങൾ റൈറ്റ്ഫുൾ ആയിരിക്കണം, നിർബന്ധമല്ല. പക്ഷേ ഇതിനെ പറ്റിയിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാജുവേഷനും സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ കറണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന് അവരുടെ അഡ്വൈസ് സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് എപ്പോഴും ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റോ ഇൻ പേഴ്സൺ മീറ്റ് ചെയ്ത് നിങ്ങൾ ഡയറ്റ് ചാർട്ട് സ്വീകരിക്കുന്നതായിരിക്കും എപ്പോഴും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. അതല്ല നിങ്ങൾക്കൊരു ഓൺലൈൻ, ഇപ്പോൾ ഓൺലൈൻ ഇപ്പോൾ ഒത്തിരി ആപ്പുകളുണ്ടല്ലോ ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ആപ്പുകളുണ്ട്. അതിലാണെന്നുണ്ടെങ്കിലും ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള കോച്ചസ് ഉണ്ടാകും, അവരുടേന്ന് ചൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ എപ്പോഴും വിചാരിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കാണിക്കുന്നതെല്ലാം റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല.
1: ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറച്ച് പ്രശ്നമാണല്ലോ ഓരോ, അതിനെ കുറിച്ച് എന്താണ്?
0: ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയും നാളെ നമുക്ക് ടേസ്റ്റ് സെൻസേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോറ് അല്ലെങ്കിൽ പുളിപ്പ്, കയ്പ്പ് അല്ലെങ്കിൽ എരിവ് അങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ ടേസ്റ്റ് സെൻസേഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ വന്നൊരു പുതിയ ടേസ്റ്റ് സെൻസേഷനാണ് ഉമാമി എന്ന് പറയുന്നത്, ജങ്ക് ഫുഡ്സ്. അപ്പം ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിൻ്റെ സൈറ്റോ സ്മെല്ലോ അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി പറയുന്ന അജിനോമോട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അരോമ ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങളാണെങ്കിൽ ഷവർമ കഴിക്കാൻ അല്ലെങ്കിൽ ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു അരോമ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ടേസ്റ്റ് സെൻസേഷനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ ഒരു ഫുഡിൻ്റെ ഈ പറയുന്ന അതിൻ്റെ വിഷനോ അതിൻ്റെ സ്മെല്ലോ ചിലപ്പോൾ അതിൻ്റെ തോട്ടോ നമുക്ക് ഈ പറയുന്ന ടേസ്റ്റ് സെൻസേഷനായി നമ്മുടെ വായ കുറച്ചുകൂടി മോയിസ്റ്റ് ആവുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ഇത് ആ പറയുന്ന ടേസ്റ്റ് സെൻസേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഉമാമി. ഇപ്പം നമ്മൾ മോഡേണൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ടേസ്റ്റ് സെൻസേഷൻ നമുക്ക് ഇവോൾവ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ഇപ്പം വീക്കിലി ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന ഒരു അൽഫാം ഒന്ന് ചൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾ ഗ്രിൽഡ് ഫുഡ് ചൂസ് ചെയ്യുന്നതുകൊണ്ടോ

0: ഉറപ്പില്ല. പക്ഷെ നമ്മൾ ആ ചൂസ് ചെയ്യുന്ന മെനു എന്ന് പറയുന്നത് ഹെൽത്തിയർ ഓപ്ഷൻ ആയിരിക്കുക എന്നുള്ളു. ഇപ്പം നിങ്ങൾക്ക് ചെസ്റ്റ് പീസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ലെഗ് പീസ് ചൂസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ കൂടുതൽ കിട്ടണം അങ്ങനെ ഒരു കണ്ടന്റിലായിരിക്കുമല്ലോ. അപ്പൊ ഫാറ്റ് അടങ്ങുന്ന ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രോട്ടീൻ വരുന്ന ഭക്ഷണങ്ങൾ ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഷുഗേഴ്സും ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും ഉണ്ട്. ഇപ്പം നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇപ്പം കോള അല്ലെങ്കിൽ ഫാൻറ്റ അങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പം എക്സസ് ഷുഗേഴ്സാണ്. ഇപ്പം നിങ്ങളൊരു ഒരു ക്യാൻ എടുക്കുക, ഇപ്പം ലൈക്ക് ഇപ്പോൾ ഒരു പെപ്സിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എടുക്കുമ്പം അതിൻ്റെ ബാക്കിൽ ഒരു സെർവിങ് സൈസ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആക്ച്വലി കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ ഗൾപ്പ് ചെയ്ത് കുടിക്കുക ചെയ്യുന്നത്. പക്ഷെ അതിനൊരു സെർവിങ് സൈസ് ഉണ്ട്. അതാണ് നമ്മുടെ റിക്വയർഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫുൾ ബോട്ടിലായിരിക്കും. അത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സസ് കാലറീസ് ആണ് തരുന്നത്. അത് നമ്മുടെ ബോഡിക്ക് എത്ര നല്ലതാണ്.
1: മാം, അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരാൻ എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നെ ഈ കോമ്പറ്റീറ്റീവ് എന്ന് എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ?
0: നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ആൻഡ് പി ജി നമ്മൾ ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ട് തന്നെ വേണം. ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സോ അതല്ലെങ്കിൽ ഇപ്പം ഈ ഫീൽഡ് തന്നെ വരുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം സ്പോർട്സ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഫീൽഡിലേക്കുള്ള ന്യൂട്രീഷൻ ഉണ്ട്. അതൊരു വലിയ മേഖലയാണ്. ഇപ്പം ന്യൂട്രീഷനിൽ തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും പി ജിയും ക്ലിനിക്കൽ ന്യൂട്രീഷൻ ബേസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷനോ അങ്ങനെയുള്ള കോഴ്സസും നമുക്ക് ചൂസ് ചെയ്യാം. സ്പോർട്സ് ന്യൂട്രീഷൻ അങ്ങനെ റീജിയണിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ന്യൂട്രീഷനോ സ്പോർട്സ് ന്യൂട്രീഷനോ ഡിഗ്രി മേജർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് പല യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള സെൻട്രൽ സെക്ടേഴ്സിൽ വരുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഈവൻ കേരളത്തിലാണെങ്കിലും മീൻസ് സെൻട്രൽ സെക്ടേഴ്സിലാണെങ്കിലും ഒത്തിരി എം എസ് സി കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. അതല്ലാതെ വരുന്നൊരു ഫീൽഡ് എന്ന് പറയുന്നതാണ് ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് ബേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എം എസ് സി ഫുഡ് ക്വാളിറ്റി അങ്ങനെയുള്ള കോഴ്സ്, ഫുഡ് സർവീസ് അങ്ങനെയുള്ള മീൻസ് വരുന്ന ക്വാളിറ്റി അഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് എടുക്കുന്നതിനും പ്രശ്നമില്ല. അത് ഒരാളുടെ എപ്പോഴും ഒരാളുടെ അഭിരുചി അനുസരിച്ചിട്ടാണ് എം എസ് സി ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഇതാണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ തരുന്ന അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിൽ വരുന്ന എക്സാംസുകളുണ്ട്. അതുപോലെ റെയിൽവേസ് ഓഫർ ചെയ്യുന്ന എക്സാംസ് ഉണ്ട്. ഇതിലെല്ലാം ഈ പറയുന്ന ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയിട്ടോ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടോ ജൂനിയർ ഡയറ്റീഷ്യൻ ഒക്കെ ആയിട്ടായിരിക്കും പോസ്റ്റുകൾ വരുന്നത്. ഇതൊന്നും അല്ല, നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആർ ഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യുക, അതിൽ ആർ ഡിയുടെ കോഴ്സ് വർക്ക്സ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ എക്സാംസ് അപ്പിയർ ചെയ്യുക. ഇതാണ് നമ്മുടെ നാഷണൽ ലെവലിൽ വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. അതല്ലാതെ പല യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളും ഓഫർ ചെയ്യുന്നതും ഉണ്ട്. മീൻസ് പല ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്ന എക്സാംസും കാര്യങ്ങളും ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ, അത് ഒരാളുടെ മാസ്റ്റേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയാം. ഡിഗ്രി കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കരിയർ ബിൽഡ് ചെയ്യാം. പക്ഷെ അത് ഒരിക്കലും ഒരു ഫൗണ്ടേഷൻ ബേസിൽ തന്നെ നിന്ന് പോകും. ഇപ്പോഴും എം എസ് സി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും കുറച്ചുകൂടെ നല്ലത്.
1: മാം, ഇന്നത്തെ കാലത്ത് ന്യൂട്രീഷൻ എന്ന തൊഴിലിൽ എത്ര സാധ്യതകളുണ്ടാവും?
0: ന്യൂട്രീഷൻ എന്ന് പറയുന്ന മേഖല ആക്ച്വലി ഭയങ്കര വൈഡ് ആയിട്ടുള്ള റേഞ്ച് ആണ്. ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴോ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം എടുത്താൽ കൂടിയിട്ടും റീല് വരുന്ന സമയത്ത് റീലാണെങ്കിലും നമ്മൾ മോസ്റ്റ്ലി കാണുന്നത് ഫിറ്റ്നസ് അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഈ പറയുന്ന ഫുഡുകൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ക്യാപ്ഷൻസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലോ കാണുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു എമർജിങ് ഫീൽഡായിട്ടാണ് നമ്മൾ പറയുക. അപ്പം ഒത്തിരി ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഉള്ള ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ളൊരു പൊസിഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൈമായിട്ട് പറയുന്ന ഹോസ്പിറ്റൽ ബേസ്ഡ് ആണ്. ഹോസ്പിറ്റൽസിൽ ഡയറ്റീഷ്യൻ ആയിട്ടോ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്ക് പല മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഇപ്പോൾ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജി അല്ലെങ്കിൽ എൻഡോക്രൈനോളജി അങ്ങനെ പലവിധത്തിലുള്ള ഏത് മെഡിസിൻസിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഡയറ്റീഷ്യൻ ആയിട്ടും വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങളാണെങ്കിലും ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയാണെങ്കിലും ഒത്തിരി ഡയറ്റീഷ്യൻസിനോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് നമുക്ക് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിനിക്സിലോ ഒക്കെ ഡയറ്റീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ അക്കാഡമീഷ്യൻസ് അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിട്ട് ചൂസ് ചെയ്ത് പോവാം. റിസർച്ചേഴ്സ് ആയിട്ട് പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസ് അങ്ങനെയുള്ളവർ എല്ലായിടത്തും തന്നെ ന്യൂട്രീഷനിസ്റ്റുകൾ ഹയർ ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക്

0: ഒരു ഫീൽഡ് കൂടിയിട്ടാണ്.
1: മാം, അപ്പൊ ഈ ക്ലിനിക്കൽ പ്രാക്ടീസും അക്കാദമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
0: ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരെ പേഷ്യൻസിനെ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ബയോകെമിക്കൽ ഇവാലുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ കറണ്ട് സ്റ്റേറ്റസ് അനുസരിച്ച് നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതായത് അവർക്ക് എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ കറണ്ട് സ്റ്റേറ്റസിൽ നിന്ന് അവർക്ക് എങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് വരാമെന്നുള്ളതിനെയായിരിക്കും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പം ഇന്ന് കാണുന്ന രോഗങ്ങളല്ല നാളെ കാണുന്നത്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വൈറസോ കാര്യങ്ങളോ ആയിരിക്കില്ല അടുത്ത ദിവസം വരെ. അപ്പം എപ്പോഴും ഈ ഒരു ഹെൽത്ത് സയൻസ് എന്നുള്ള ഫീൽഡിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിനനുസരിച്ച് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പോകാനാണ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു അക്കാഡമിഷനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോളജ് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പം നാളെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെ ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള നോളജ് അവർക്ക് ഇമ്പാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു സാധാരണ ഡയറ്റ് ചാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടിയിട്ടും നമ്മൾ കൂടുതൽ റിസർച്ചസും കാര്യങ്ങളായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് നോളജ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആവുന്നുണ്ടെങ്കിൽ നല്ല നോളജ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു ഫൗണ്ടേഷൻ വരേണ്ടത് വളരെ അത്യാവശ്യം. അതുകൊണ്ട് നന്നായി വായിക്കാനും അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു നോളജ് ബേസിൽ വരെ. അപ്പം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കുന്നത്, ഇപ്പോൾ ഇന്ന് ഒരു പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചസ് ഇപ്പോൾ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. അപ്പം അതിനനുസരിച്ച് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ബേസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ആ റിസർച്ചസ് വച്ചിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പം അക്കാഡമിക്സ് ആണെങ്കിലും ക്ലിനിക്സ് ആണെന്നുണ്ടെങ്കിലും രണ്ട് ഫീൽഡിലും റീഡിംഗ് അല്ലെങ്കിൽ ആ ഒരു അപ് ടു ട്രെൻഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വായിക്കാനും അതിലെ റിസർച്ചസും കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിലും വച്ച് നോക്കുമ്പം ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ പേഷ്യൻസിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള സയൻസും കാര്യങ്ങളും വായിച്ചിരുന്നാൽ മാത്രമേ നാളെ ഒരു അപ്കമിങ് ഡയറ്റീഷ്യൻസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ.
1: കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ഈ ഡയറ്റീഷ്യനും ന്യൂട്രീഷനും എങ്ങനെയാണ് തൊഴിൽ സാധ്യതകളൊക്കെ?
0: ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് പല ഫീൽഡിൽ വർക്ക് ചെയ്യാം. ഇപ്പം ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീൽഡുകളാണെങ്കിലും അതല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഓൺ ഓണ്ടർപ്രണർഷിപ്പിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി സാധ്യതകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യലൈസേഷൻസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ കേരളത്തിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് അതല്ലെങ്കിൽ ക്ലിനിക്സ് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ് അതാണ് മോസ്റ്റ്ലി ഫ്രീലാൻസേഴ്സായിട്ട് ചെയ്യുന്നവർ ഇപ്പോൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതായത് ഓണായിട്ട് ഈ പറയുന്ന പോലെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറ്റീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അതല്ല എബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഐതർ നമ്മൾ പഠിക്കുന്നതിൻ്റെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എബ്രോഡ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. എബ്രോഡാണെങ്കിലും ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടോ ഒക്കെ പോകുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വേറൊരു എബ്രോഡ് അല്ലെങ്കിൽ നമ്മളിപ്പം ദുബായ് അല്ലെങ്കിൽ അങ്ങനെ അറബ് കൺട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എക്സാംസ് പാസ് ചെയ്യണം നിർബന്ധമുണ്ട്. അത് എബ്രോഡാണെങ്കിലും അങ്ങനെയാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ചില ഫീൽഡുകൾ മാത്രം അവരുടേതായ കോഴ്സുകൾ പഠിച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്ന എബ്രോഡ് കൺട്രീസും ഉണ്ട്. അപ്പം ഇവിടെയാണെങ്കിലും നമ്മൾ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻസ് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജോലി സാധ്യത അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി അതല്ല നമുക്കൊരു നമുക്ക് ഈ പറയുന്ന പോലെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റീവ് എക്സാംസ് അപ്പിയർ ചെയ്യാം. അപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ RD എക്സാംസ് ഉണ്ട്, അതായത് രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ RD എക്സാംസ്. അപ്പം RD എന്ന് പറയുന്നത് രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് നമുക്കൊരു വാലിഡ് നമ്പർ ഉണ്ട്. ആ എക്സാംസ് ഇതുപോലെ അതിൻ്റെ കോഴ്സ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിലും നമ്മളൊരു രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ ആയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും അവരുടെ രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻസിൻ്റെ എക്സാംസും കോഴ്സ് വർക്കും കംപ്ലീറ്റ് ചെയ്തിരുന്നാൽ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അത് ഓരോ സിറ്റി അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി അനുസരിച്ചാണ് ജോലി സാധ്യതകളുടെ അല്ലെങ്കിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് മാറുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങി, ഇപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങി നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഡയറ്റീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വാർഡിലൊക്കെ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ ജൂനിയർ ഡയറ്റീഷ്യൻ, അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ, സീനിയർ ഡയറ്റീഷ്യൻ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ അങ്ങനെ പൊസിഷൻസ് ഹയർ അപ്പ് ചെയ്ത് പോകും. അപ്പം ഞാനൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് നന്നായി പഠിക്കുക, അതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് സ്പെഷ്യലൈസേഷൻസ് കീപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും.
1: മാം, ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ 3 ടിപ്സ് എന്തെങ്കിലും ഒന്ന് പറയാം?

അവർ സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഫുഡ് പ്ലേറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുക. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും 18 ഇയേഴ്സ് അല്ലെങ്കിൽ 17 ഇയേഴ്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ അഡൽഹുഡിലേക്ക് വരുന്ന ഒരു പീരീഡും കൂടെ. അപ്പം പ്രോപ്പർ നിങ്ങൾക്കൊരു ബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ സൈക്കിൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്ലേറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുക. എനിക്കറിയാം ഈ പറയുന്നതിനെ ജങ്ക് ഫുഡ് ഇപ്പം ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും ലിമിറ്റ് ചെയ്യുക. ലിമിറ്റ് ചെയ്യാത്തതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻസിനെ എങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

ഞാൻ കാഞ്ചന. ഞാൻ കൊല്ലം ജില്ലയിൽ ഇപ്പം താമസിക്കുന്നത് ചാത്തന്നൂർ. പക്ഷേ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കൊല്ലം ജില്ലയിൽ തന്നെ ചിറക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു കൊച്ചു ഗ്രാമം, നല്ല സുന്ദരിയായ ഒരു ഗ്രാമം. അവിടെ അവിടെ എൻ്റെ അച്ഛൻ്റെ വീടാണ്. ആ വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് അച്ഛനാണ് കുറേ പാട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയും പാടി കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഉറങ്ങാനായിട്ട് അച്ഛൻ പാട്ട് പാടി തരുമായിരുന്നു. പിന്നെ സന്ധ്യാസമയത്ത് തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇരുന്ന് നാമം ചൊല്ലണം എന്നൊരു സ്ട്രിക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ചെയ്യും. ഞാൻ, എനിക്ക് മൂത്ത ഒരു ചേച്ചിയുണ്ട്, രണ്ട് ബ്രദേഴ്സുണ്ട്, ഞങ്ങൾ നാലുപേരും കൂടി. അച്ഛൻ അതിന് ഒരു ഗഞ്ചറ എന്ന് പറയുന്ന സാധനം, ഒരു ജാലർ, അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നാമം ചൊല്ലുന്നെന്ന് പറയുമ്പോൾ ഗണപതിയെപ്പറ്റിയും ഒക്കെ, ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോ മേ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം, സർവത്രകാരണി സരസ്വതീദേവി വന്നൻ നാവിൽ കളിക്ക കുമുദേഷ് നിലാവ് പോലെ, വെള്ളപ്പളുങ്ക് നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ എന്ന് പറഞ്ഞു തന്നെ പാടണം. അത് കഴിഞ്ഞ് പുസ്തകം എടുത്തു വെച്ച് പഠിക്കണം. അതായിരുന്നു അച്ഛൻ്റെ രീതി. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വന്നു. പിന്നെ ഈ നാമം ചെല്ലുന്ന സമയത്ത് അച്ഛൻ ഇതെല്ലാം കൊട്ടും പാട്ടും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു പാട്ട് കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അച്ഛൻ പാടിത്തരുന്നത്,

ഇത് കേട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അങ്ങനെ ചെറിയ പ്രായം തൊട്ട് പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു. മൂത്ത സഹോദരങ്ങളും എല്ലാം നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ അന്ന് പക്ഷെ പാട്ട് കേൾക്കാനുള്ള മാധ്യമങ്ങളൊന്നുമില്ല. ആകെ അടുത്തുള്ള തിയേറ്ററിൽ എപ്പോഴെങ്കിലും ഒരു പാട്ട് റെക്കോർഡ് വയ്ക്കുമ്പോഴാണ് കേൾക്കുന്നത്. അത് കേൾക്കാൻ വേണ്ടി സിനിമ കാണാൻ പോകുമായിരുന്നു. സിനിമ കണ്ട് കഴിയുമ്പോൾ അവിടെ ഒരു പാട്ട് പുസ്തകം വയ്ക്കും. ആ പുസ്തകവും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിരുന്ന് കാണാതെ പഠിക്കുക. അതായിരുന്നു ആദ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ നന്നായിട്ട് പാടും. ഗോകുലദാസ് എന്നാണ് പേര്. ഞങ്ങളെല്ലാം പേര് വ്യത്യസ്തമാണ് കേട്ടോ. മൂത്തത് ഏറ്റവും മൂത്ത ബ്രദർ ഗോകുലദാസ്, ചേച്ചി വൈജയന്തി, അതിനിളയ ബ്രദറ് മണിവർണ്ണൻ, അതിനിളയതാണ് ഞാൻ കാഞ്ചന. അപ്പോൾ ഈ ഗോകുലദാസ് നന്നായിട്ട് പാടുമായിരുന്നു. പുള്ളി 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി. അപ്പോൾ അച്ഛൻ ചോദിച്ചെന്തോ എന്താണ് വേണ്ടതെന്ന്. അതായത് കുടുംബത്തിലെ ആദ്യത്തെ 10-ാം ക്ലാസ്സുകാരൻ അതിൻ്റെ ഒരു ഗമയിൽ പറഞ്ഞു, എനിക്കൊരു റേഡിയോ മതിയെന്ന് പറഞ്ഞു പാട്ട് കേൾക്കാൻ. അങ്ങനെ അച്ഛൻ പിറ്റേന്ന് തന്നെ കൊല്ലം

അകത്ത് പോയിട്ട് ബുഷ് എന്ന് പറഞ്ഞ ഒരു റേഡിയോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അന്നോട്ട് റേഡിയോയിലായി പാട്ട് കേൾപ്പ്. അതെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് കേട്ടാലും എഴുതും. ഞങ്ങൾ നാല് പേരും കൂടെ ഇരുന്ന് നാല് ഓരോ വരി ഓരോരുത്തരെഴുതും. അപ്പോൾ പാട്ട് ഫുള്ളായിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും എവിടെ കേട്ടാലും അതിങ്ങനെ പാടി പഠിക്കും. അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ശീലങ്ങൾ. പിന്നെ അന്ന് ഈ ഞങ്ങളുടെ റേഡിയോ വാങ്ങിക്കുന്നതിന് മുന്നേ അയൽപക്കം എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ഒരു സിംഗപ്പൂർ മാമനാണുള്ളത്. പുള്ളി സിംഗപ്പൂരിൽ നിന്നൊരു റേഡിയോ അന്ന് കൊണ്ടുവന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ പ്രായമായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ പോവും പാട്ട് കേൾക്കാനും. ആഴ്ചയിൽ ഒരു ദിവസം ശബ്ദരേഖയുണ്ട് സിനിമയുടെ, അത് കേൾക്കാനുമായിട്ട് പോവും. അപ്പോൾ അതൊക്കെ നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച്. കാരണം ഒന്നാമത്തെ കാര്യം ആ കൊച്ചു ഗ്രാമം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടുന്ന് പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മയുടെ സ്ഥലത്തോട്ട് മാറിപ്പോകുന്നു. എങ്കിലും ഇപ്പോഴും ഞങ്ങളെല്ലാം അവിടെ ഇടയ്ക്കിടെ പോകാറുണ്ട്, ആളുകളെയൊക്കെ കാണാറുണ്ട്. പിന്നെ അന്നൊക്കെ കേൾക്കുന്ന വേറൊരു

കൂടൊക്കെ ഇങ്ങനെ തട്ടിപ്പാടുന്നതൊക്കെ മനസ്സിലിങ്ങനെ ഒരിക്കലും മറക്കത്തില്ല. കൂടുതൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞങ്ങളുടെയൊക്കെ എൻ്റെ പ്രായത്തിൽ. ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ഞാനൊരു 59 മോഡലാണേ. അപ്പോൾ ഒരു ഇപ്പോൾ ഒരു 60+ ആയി കഴിഞ്ഞു. അതുകൊണ്ട് പാട്ടൊന്നും വലിയ, എന്നാലും എല്ലാവരും ക്ഷമിക്കണം, വലിയ പാട്ടുകാരിയൊന്നും അല്ല. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അതായത് നഗരമേ നന്ദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ജാനകി പാടി, ഭാസ്കരൻ മാഷ് രാഘവൻ അവരുടെ ഒക്കെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു പാട്ടെന്ന്.

റേഡിയോയുടെ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് ടേപ്പ് റെക്കോർഡറായി. അതാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി എനിക്ക് പിന്നെ പാട്ട് കേൾക്കാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായി. അങ്ങനെ ഒരു ടേപ്പ് റെക്കോർഡർ കിട്ടി. പിന്നെ അതിന് കാസറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഏകദേശം പ്രീ ഡിഗ്രി ഒക്കെ ആയി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം NSS കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അവിടെ പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് ഒരു കോളേജ് ഡേക്ക് ഫംഗ്ഷന് ഞാനും പേര് കൊടുത്തു. അന്നൊന്നും പേര് കൊടുക്കാനുള്ള ഒരു ധൈര്യമൊന്നുമില്ല, എങ്കിലും പതുക്കെ ഒന്ന് കൊടുത്തു. വേണമെങ്കിൽ അന്നേരം അങ്ങ് വലിയാം എന്ന് വിചാരിച്ച് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ കൂടെ കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് കയറി കയറെന്ന് പറഞ്ഞ് എന്നെ തള്ളി അങ്ങ് വിട്ടു. ഞാനങ്ങ് ചെന്നങ്ങ് കയറി പിന്നെ. അപ്പോൾ കയറിയപ്പോൾ അപ്പോൾ എൻ്റെ അവിടെ ഇവിടെ പഠിക്കുന്ന കക്ഷി ഒരു കക്ഷി പറഞ്ഞു, എല്ലാവരുടെയും പറഞ്ഞ് ആരും കൂവരുത്, വൺസ് മോർ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്നേരം കൂവൽ കിട്ടിയില്ല, പ്രൈസ് കിട്ടിയില്ലെങ്കിലും കൂവൽ കിട്ടിയില്ല. അവിടുന്ന് ഒരു പാട്ടും പാടിയിട്ട് ഇറങ്ങി പോന്നു. ആ പാട്ട് പിന്നെ അതായത് 1966 എസ് ജാനകി പാടിയ പകൽക്കിനാവെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതൊന്നും ഇപ്പോഴുള്ള ആരും കേട്ടിട്ടുണ്ടാവില്ല. ഈ സിനിമയുടെ പേരുകൾ പോലും ആർക്കും പറയാനോ കേൾക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവത്തില്ല. അതിൽ ബി ഭാസ്കരൻ്റെ രചനയിൽ ചിദംബരനാഥ് എന്ന് പറഞ്ഞ ഒരാൾ ആണ് അതിൻ്റെ സംഗീതം. അപ്പോൾ ആ പാട്ട്,

ഈ പാട്ട് ഈയിടെ എൻ്റെ മകൾ ഹരിതയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ പാടി. അപ്പോൾ അവരെല്ലാവരും പാട്ടുകാർ, കൊച്ചുകുട്ടി വരെ നന്നായിട്ട് പാടും. അപ്പോൾ ആ കുട്ടിയും പാടുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പാടണമെന്ന്, അവരുടെ ഇടയിൽ ഞാൻ അവർക്ക് അപരിചിതയാണ് എന്നാൽ പോലും. അപ്പോൾ ഞാനങ്ങനെ ഈ പാട്ട് അവിടെ പാടി. പാടിയപ്പോൾ അവരെല്ലാവരും കൂടി കൈയടിച്ച് കൈയടിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഒരു എനർജി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പാടാൻ വന്നത്.

അവരുടെ പ്രോത്സാഹനമെല്ലാമാണ് എന്നെ ഞാനിവിടെ ഇരുന്ന് ഇപ്പോൾ പാടിയത്. പിന്നെ അതൊക്കെ വളരെ സന്തോഷം, യാദൃശ്ചികമായിട്ടാണെങ്കിലും യാദൃശ്ചിക സംഭവമാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അത്ര തന്നെ. പിന്നെ ഈ പാട്ടിൻ്റെ പിന്നിൽ വേറെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതമായിട്ടൊരു ബന്ധമുണ്ട്. നിദ്രാതൻ നീരാഴി അന്ന് കോളേജിൽ നിന്ന് പാടി ഇറങ്ങിയപ്പോൾ ആ ആരോടും കൂവരുതെന്ന് പറഞ്ഞ ആള് വന്നിട്ട് പറഞ്ഞു പാട്ട് നന്നായി, ആരും കൂവിയിട്ടില്ല, ഇനിയും പാടണമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അന്നൊന്നും ആൺപിള്ളേരുടെ ഒന്നും മുഖത്തൊന്നും നോക്കത്തേയില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പോലും പറയത്തില്ല. എങ്കിലും ഇത് ഇത്രയും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഓടിപ്പോയി. പോയി കഴിഞ്ഞെങ്കിലും പ്രീ ഡിഗ്രി കഴിഞ്ഞു, പുള്ളി ഗൾഫിലേക്ക് പോകാനൊക്കെ പോയി. ഞാൻ പഠിത്തം തുടർന്നു, ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിലായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളങ്ങ് ഒരുമിച്ചു, അതാണ് ചുരുക്കം. അതുകൊണ്ട് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇപ്പം ഞാൻ പാടി. എപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്വകാര്യ നിമിഷത്തിലെല്ലാം പുള്ളി എന്നെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ടാണിത്. പുള്ളി ഇപ്പോൾ ഇല്ല, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. പിന്നെ ഡിഗ്രി കൊല്ലത്ത് ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. അന്ന് കോളേജ് കഴിഞ്ഞ് ക്ലാസ്സിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഓരോരുത്തർ പാടിയും പറഞ്ഞും ഒക്കെ ഇരുന്നു. അന്നേരം എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടുണ്ട്, റോസമ്മ എന്ന് പറയും. റോസമ്മ പറഞ്ഞ് എടോ താനൊരു പാട്ട് പാടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല, ഞാൻ പാടിയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ അവൾ എന്നെ നിർബന്ധിച്ച് പാടി. അപ്പോൾ ഞാൻ പാടിയെന്ന് പറഞ്ഞു.

അപ്പൊ ഇത് പാടി കഴിഞ്ഞപ്പോ എന്റെ സാറ് പറഞ്ഞു, പിന്നെ വിൽഫ്രഡോ അങ്ങനെ എന്തോ ആണ് സാറിന്റെ പേര്, സാറ് പറഞ്ഞു, അയ്യോ പാട്ടൊക്കെ കൊള്ളാം പക്ഷെ ഇങ്ങനെ പാടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവങ്ങൾ കണ്ണു തുറക്കും, അവരെ സോപ്പിട്ട് എന്തെങ്കിലും പാടണം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാട്ട് പാടിയിട്ടില്ല എങ്ങും. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ TTC അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അതിന് ചേർന്നു 1980 ചേർന്ന് കഴിഞ്ഞു. അതായത് ഒരു അതൊരു 2 വർഷമാണ് TTCയുടെ കോഴ്സ്. ഒരു 1.5 വർഷമായപ്പോഴത്തേക്ക് ഈ പുള്ളി ഗൾഫിൽ നിന്നൊക്കെ വന്ന് കല്യാണ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് 79 ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് PSC ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ ഈ കല്യാണം ഫിക്സ് ചെയ്ത ഉടൻ തന്നെ എനിക്ക് ആ ടെസ്റ്റ് ജോലിക്കുള്ള ഇതും അഡ്വൈസ് മെമ്മോയും വന്നു. അപ്പോൾ അതോടെ ഞാൻ ഈ TTC പഠിത്തം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ല, ആരെയും പിള്ളേരെ പഠിപ്പിക്കാനൊന്നും ഇഷ്ടമില്ല. പക്ഷേ അങ്ങനൊന്നും പിന്നെ സമയം കളയണ്ടെന്ന് വിചാരിച്ച്, കാരണം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളെല്ലാവരെയും അധ്യാപകരാക്കണമെന്നാണ് ആയിരുന്നു. അപ്പോൾ അത്

പഴയ ഒരു ചിന്താഗതിയാണ്. പക്ഷെ അതിൽ എൻ്റെ ചേച്ചി മാത്രം ടീച്ചറായി, ബാക്കി ഞങ്ങളെല്ലാം പല മേഖലയിലായിരുന്നു ആയിപ്പോയി. മൂത്ത ബ്രദർ സെക്രട്ടേറിയറ്റിലായിരുന്നു, രണ്ടാമത്തെ ബ്രദർ KSRTC. അപ്പം എനിക്ക് കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അന്ന് എല്ലാവരും ചോദിച്ചു, അയ്യോ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇനി കാട്ടിലെങ്ങാനും പോയി ഇരിക്കണോ, അപ്പോൾ ഇനി കാട്ടിലൊക്കെ ആയിരിക്കുമോ താമസം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടും യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അന്നേരെല്ലാം മനസ്സിലിങ്ങനെ കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അത് നന്നായിട്ട് അതായത് ഒരു 22.5 അപ്പോൾ ഞാൻ ജോലിക്കൊക്കെ കയറി നന്നായിട്ട് കൊണ്ടുപോയി. പിന്നെ ഒരു 33.5 വർഷം സർവീസൊക്കെ കിട്ടി. 2015 മെയ്യില് റിട്ടയർ ചെയ്തു. പിന്നെ ഈ മക്കളെയൊക്കെ ആയിട്ട് കുറേ പിന്നെ നമ്മൾ ധൃതി പിടിച്ച കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴൊന്നും ഈ പാട്ടുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുക അതൊക്കെ ഒന്ന് വിട്ടിരിക്കുമായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഈ ഹസ്ബൻഡിൻ്റെ ഒരു പ്രേരണയിൽ, കാരണം അവരുടെ കുടുംബം ഒരു വലിയൊരു കുടുംബമാണ്, കുറേ മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബമാണ്. ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി എല്ലാവരും കൂടെ അങ്ങ് കൂടും. കൂടിയിട്ട് അവരെന്താ ചെയ്യുന്നത്, അവരിപ്പോൾ ഒരു പനിയായിരിക്കാം, പക്ഷേ അതിന് ട്രീറ്റ്മെൻ്റ് അല്ല അവരാദ്യം ചെയ്യുന്നത്, അവിടെ അങ്ങ് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ശരിക്കും ആദ്യം പാട്ടാണ്, എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. പാടാൻ വലിയ ഇതുള്ളതൊന്നും ആരും ഇല്ല. ആ കൂട്ടത്തിൽ ഞാനായതുകൊണ്ട് എല്ലാവരും എന്നെ കൊണ്ട് പാടിക്കും, പാട്ടുകൾ പാടിക്കും. പിന്നെ അവരും അങ്ങ് അവർ കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും അവരാരും നോക്കത്തില്ല. അവരെല്ലാവരും മാറി മാറി അങ്ങ് പാടും, ഒരു മൈക്കും സംഘടിപ്പിക്കും. എപ്പോഴായിരുന്നാലും ഒരു മൈക്കും സംഘടിപ്പിക്കും. പിന്നെ ഓണത്തിനൊക്കെ ഭയങ്കര പരിപാടികളാണ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അങ്ങനെ അത് നല്ല പ്രോത്സാഹനമായിരുന്നു. എന്നാലും ഞാൻ അങ്ങനൊന്നും ഒരുപാട് പാടിയിട്ടൊന്നും ഇല്ല. പിന്നെ മക്കള് ആയപ്പോൾ പിന്നെ മക്കള് പാട്ട് പാടി ഉറക്കണമല്ലോ, അതിന് പാടുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ പാട്ടുള്ളി കിടക്കുന്നോണ്ടായിരിക്കാം കൊച്ചുങ്ങൾക്ക് ഉറക്കം വരുമ്പം നമുക്ക് അറിയാതെ പാട്ടിങ്ങനെ വന്നുപോകും. അതായത് സീത എന്ന് പറയുന്നൊരു സിനിമയിൽ ഉണ്ടായിരുന്നു പണ്ട്, അതായത് 1960 സീത, അതിൽ പി സുശീല പാടി, ദക്ഷിണാമൂർത്തി സാർ അഭയദേവ് ഗ്രൂപ്പിൻ്റെയാണ്.

0: പക്ഷേ പുറത്തോട്ട് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, എനിക്കൊരു പിൻഗാമിയുണ്ട്, അപ്പം പാടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്.
1: റേഡിയോയിൽ കേട്ട് പഠിച്ച വേറൊരു പാട്ടാണ് തളിരിട്ട കിനാക്കൾ തൻ, അതായത് മൂടുപടം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ജാനകി പാടിയത്, 1963 ഒരു പാട്ടാണ്.

ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ പ്രദേശത്ത്, അതായത് ഒരു ഗ്രാമമാണല്ലോ, ആ പ്രദേശത്തൊരു പിന്നെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥാപ്രസംഗം പറയുന്നവരുടെ കൂടെ പോവും. പുള്ളി അന്നേരം ഒത്തിരി ആ ഇടയ്ക്കുള്ള പാട്ടൊക്കെ പാടാനായിട്ട്, സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട് സാറ്. അപ്പം ഒരു ദിവസം കൊണ്ട് ഹാർമോണിയ പെട്ടിയൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, പിന്നെ മോളെ ഇങ്ങ് വിളിച്ച് ഒരു പാട്ട് എനിക്കൊന്ന് കേട്ട് നോക്കാനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് അടുത്തിരുന്നപ്പോൾ ഹാർമോണിയൊക്കെ അങ്ങോട്ട് വെച്ച് ആയിട്ട് പറഞ്ഞു, എനിക്കേ ഈ കഥാപ്രസംഗത്തിൻ്റെ ഇടയ്ക്കൊന്ന് പാടാനാ. അപ്പം ഒരു പാട്ടില്ലാണ്ട് ഇപ്പം എല്ലാവരും നല്ല എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, എന്നിട്ട് പുള്ളി എന്നെ പാടി ശരറാന്തൽ തിരിത, ഇങ്ങനെ ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പാടി. അപ്പോൾ അച്ഛൻ, എൻ്റെ അച്ഛനത് കേട്ടിട്ട് അങ്ങോട്ട് തീരെ പിടിയുന്നില്ല. അച്ഛൻ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ കട്ട കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയല്ല അത് പാടുന്നത്, ഞാൻ കൊച്ചാണ് ചെറിയ കുട്ടിയാണെങ്കിലും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാറേ അത് പാടുന്നത്, എന്നാൽ നീ തന്നെ പാടും, നീ പാടി കേൾക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അതിനെ രണ്ടുപേർ പാടിയെന്നും

0: ഇപ്പോൾ ഓർക്കുന്നില്ല.
1: അപ്പോൾ എൻ്റെ ഈ സെൻഡ് ഓഫിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 2015 മെയ് ആണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ അതിന് മുമ്പ് ഓഫീസിൽ ചെറിയ ഫങ്ഷന് പാടാൻ ഇവരൊക്കെ പറയുമെങ്കിലും ഞാനങ്ങനെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞാൻ പാടത്തൊന്നുമില്ല, കാരണം എനിക്ക് പേടിയാണ് പാടാൻ. അങ്ങനെ ഇരുന്നപ്പോൾ അവസാനത്തെ ദിവസം സെൻഡ് ഓഫിന് ഭയങ്കര നല്ല ഒരു ഓഡിയൻസും എല്ലാവരും ഉണ്ട്, ഭയങ്കര ഫങ്ഷൻ നടക്കുവാണ്. അപ്പോൾ എന്നോട് ഓരോരുത്തരും പ്രസംഗം എല്ലാം കഴിഞ്ഞ് അന്നൊരു 7 പേര് റിട്ടയർമെൻ്റ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും എഴുന്നേറ്റ് അവരവരുടെ അവരവർ നന്ദി പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാനും നന്ദിയൊക്കെ പറഞ്ഞു. എല്ലാവർക്കും 33-34 കൊല്ലം സർവീസ് നടത്തിയതല്ലയോ, അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിരുന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട്, സുദർശൻ എന്ന് പറഞ്ഞിട്ട്. അവൻ അവിടെ ഉടനെ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, കാഞ്ചന ചേച്ചി പാടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇപ്പോൾ, കാരണം ഞാനാകെ വിറച്ച് നിൽക്കുകയാണ്. മൈക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് വിറ വരുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിറച്ച് നിൽക്കുക, ഞാൻ കൈ കാണിച്ചു ഞാൻ പാടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി അല്ല പാടണം പാടണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. ഞാനങ്ങനെ അപ്പോൾ ഉണ്ട് ഉച്ച സമയമായി, ഊണിൻ്റെ സമയമാണ്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ പുറകിൽ ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ തട്ടുന്ന സൗണ്ട് കേട്ട്, അന്നേരം എനിക്ക് പെട്ടെന്ന് ആ പാട്ടിൻ്റെ ആ പോർഷൻ ഓർമ്മ വന്നു. തൂശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി എന്ന് പറഞ്ഞ ആ പാട്ട് ഞാൻ ആ രണ്ട് വരി ഒന്ന് പാടിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി വാ നമുക്ക് എല്ലാവർക്കും പോയി ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് ഊണൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പം ആ പാട്ടെന്ന് പറയുമ്പോൾ തച്ചോളി ഉദയനൻ എന്ന് പറഞ്ഞൊരു പഴയ സിനിമയുണ്ട്, 1964. അതിലെ ജാനകി പാടിയൊരു പാട്ടാണ്, ഭാസ്കരൻ മാഷ് ബാബുരാജ് കോമ്പിനേഷൻ.

ഈ നമ്മുടെ ജാനകിയുടെ പാട്ടുകളാണ് കൂടുതലും പാടി പഠിച്ചിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടവും എല്ലാം അതാണ്, എസ് ജാനകി അമ്മയുടെ പാട്ടുകളാണ്. ഇപ്പം ഇത് തറവാട്ടമ്മ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് 1966, അതിൽ ജാനകി അമ്മ പാടിയ ഒരു പാട്ട്.

അശ്വമേധം സിനിമയിലെ സുശീലാമ്മ വാടിയ കറുത്ത ചക്രവാളം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, എന്നെ കൊണ്ട് മിക്കവാറും പാടിക്കുന്ന ഒരു പാട്ടാണ്. അതൊന്ന് പാടാം.

അപ്പോൾ കലാപ്രബോധിനി എന്ന് പറയുന്ന റേഡിയോ കൊച്ചി 90 FM ഈ പരിപാടിയിൽ പാടാനും പങ്കെടുക്കാൻ തന്നെ അവസരം കിട്ടിയതിൽ സന്തോഷം. അവർക്ക് എൻ്റെ നന്ദി. ഇതെല്ലാം ഇവിടെ എറണാകുളത്ത് എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് ഒരു പാട്ട് പാടിയതിലൂടെയാണ് എനിക്കിതെല്ലാം സാധിച്ചത്. അതിൽ വളരെ സന്തോഷം. അവർക്കുമൊക്കെ നന്ദി. നിമ്യ, ലാൽജി, അവർക്കെല്ലാം എൻ്റെ നന്ദി. പങ്കെടുപ്പിച്ചതിൽ അതിനേക്കാൾ സന്തോഷം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സുരീലി ആവാസ്. സുരീലി ആവാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗസൽ ജീവിതമാക്കിയ ഗസൽ ഗായകരുണ്ട്. എന്നാൽ ജീവിതം തന്നെ ഗസൽമയമാക്കിയ ഗായകർ വളരെ കുറവാണ്. അത്തരത്തിലുള്ളൊരു ഗസൽ ഗായകനെയാണ് സുരീലി ആവാസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തൻ്റെ ശബ്ദ മികവ് കൊണ്ട് ഗസൽ ലോകത്ത് പ്രിയങ്കരനായി തീർന്ന ശ്രീ തലത്ത് അസീസ്, ചലച്ചിത്ര ഗായകൻ, സംഗീത സംവിധായകൻ, റേഡിയോ അവതാരകൻ, നടൻ തുടങ്ങിയ അനേകം വിശേഷണങ്ങളുണ്ടെങ്കിലും ഇന്നും എന്നും ഒരു ഗസൽ ഗായകനായി അറിയപ്പെടണമെന്നാഗ്രഹിച്ച തലത്ത് അസീസിൻ്റെ ഗസൽ സംഗീത വഴികളിലൂടെ നമുക്കിന്ന് യാത്ര ചെയ്യാം.

പ്രശസ്ത കവി അബ്ദുൾ അസീം ഖാന്റെയും ഉറുദു എഴുത്തുകാരി സാജിദ ആബിദിന്റെയും മകനായി ഹൈദരാബാദിലാണ് തലത്തസീസ് ജനിച്ചത്. സംഗീതാരാധകർ ഒരുപാടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ ജഗജിത് സിംഗ്, ജാൻ നിസാർ അക്തർ തുടങ്ങിയ കലാകാരന്മാരും കവികളും മെഹഫിലുകൾ അവതരിപ്പിക്കാൻ എത്തുമായിരുന്നു. അങ്ങനെ വീട്ടിലെ സംഗീതസാന്ദ്രമായ അന്തരീക്ഷമാണ് ഒരു പരിധിവരെ അസീസിനുള്ളിലെ ഗായകനെ വളർത്തിയത്. ചെറുപ്പത്തിൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഖ്യാൽ ഖരാനകളിലൊന്നായ കിരാന ഖരാനയാണ് അദ്ദേഹം പരിശീലിച്ചിരുന്നത്. തുടർന്ന് ഉസ്താദ് സമദ് ഖാനും ഉസ്താദ് ഫയാസ് അഹമ്മദ് ഖാനുമെല്ലാം അസീസിന്റെ ഗുരുക്കളായി. അവരിൽ നിന്നാവണം ഗസലിൽ മാന്ത്രികത തീർക്കാനുള്ള അറിവ് അസീസ് സ്വായത്തമാക്കിയത്.

പ്രാരംഭ പരിശീലനത്തിന് ശേഷം തലത്തസീസ് പ്രശസ്ത ഗസൽ ഗായകൻ മെഹദി ഹസന്റെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമുള്ള പല വേദികളിലും അവർ ഒരുമിച്ച് ഗസലുകൾ അവതരിപ്പിച്ചിരുന്നു. 1980 ആരംഭത്തിൽ തലത്തസീസ് തന്റെ ആദ്യ ഗസൽ ആൽബം പുറത്തിറക്കി. ജഗജിത് സിംഗ് പ്രസൻസ് തലത്തസീസ് എന്ന പേരിൽ ഈ ആൽബം ഒരുക്കിയത് ഗസൽ ചക്രവർത്തി ജഗജിത് സിംഗ് ആയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്.

ഉംറാവു ജാൻ എന്ന ക്ലാസിക് ചിത്രത്തിലൂടെ തലത്ത് അസീസ് സിനിമാ സംഗീത രംഗത്തും അരങ്ങേറി. പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ തലത്ത് അസീസ് ആസ്വാദകരുടെ ഹൃദയം കവരുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത്. ഇതിനിടയിൽ സംഗീത സംവിധായകനായും നടനായുമെല്ലാം അദ്ദേഹം തിളങ്ങി. അപ്പോഴും ഗസലുകൾ ആലപിക്കുന്നതാണ് തനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമെന്ന് തലത്ത് അസീസ് ആവർത്തിച്ചു പറയുമായിരുന്നു.

ആദ്യമായി ഒരു ഗസൽ മ്യൂസിക് വീഡിയോ പുറത്തിറക്കിയ ഗസൽ ഗായകനാണ് തലത്തസീസ്. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അടക്കം ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശബ്ദത്തിൻ്റെ ആരാധകരായിരുന്നു. ഇന്നും തലത്തസീസിൻ്റെ ഗസലുകൾക്കായി ആസ്വാദകർ കാത്തിരിക്കുന്നു. ഗസലിനെ തൻ്റെ ആലാപനത്തിലൂടെ കൂടുതൽ സുന്ദരമാക്കിക്കൊണ്ട് തലത്തസീസ് ഇപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുന്നു.

സുരീലി ആവാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ജനത്താഴ്വരയിൽ കണിമഞ്ഞു മൂടുമി നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്ര